ദിവസം ഉഷാറായിട്ട് തുടങ്ങാം. കുമരി എഫ് എം 101 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ശുഭദിനം. നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ വളരെ അധികം കേട്ട് പരിചയമുള്ള കാര്യമാണ്. വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സെൽഫ് ലവ്. എന്താണ് സെൽഫ് ലവ്? സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഏറെ ഇഷ്ടമുള്ളവരാണ് നമ്മൾ, അല്ലെ? ചുറ്റുമുള്ള എല്ലാവർക്കും സ്നേഹം കൊടുക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ. നമ്മളെക്കാൾ ഏറെ ആരാണ് ഇഷ്ടപ്പെടുക? ആർക്കും പറ്റില്ല. കാരണം നമ്മളുടെ നീഡ്സ്, പ്രയോറിറ്റീസ് നമ്മളെ പോലെ മനസ്സിലാക്കാൻ മറ്റു ആർക്കും പറ്റില്ല എന്ന വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം. സെൽഫ് ലവ് ഈസ് ആൾ അബൌട്ട് ഐഡന്റിഫൈയിങ് യുവർ നീഡ്സ് ആൻഡ് മേക്കിംഗ് ദം എ പ്രയോറിറ്റി ഇൻ യുവർ ലൈഫ്. ഇപ്പോൾ എനിക്ക് എന്താണ് എന്റെ ലൈഫിൽ വേണ്ടത് എന്ന് മനസ്സിലാക്കി അത് നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് സെൽഫ് ലവ് എന്നുള്ളത് മീനിങ് ഫുൾ ആകുന്നത്. സ്വന്തമായി സ്നേഹിക്കാൻ കഴിയാതെ നമ്മൾ മറ്റുള്ളവരെ എങ്ങനെയാണ് സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുക? സെൽഫ് ലവ് നേടിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സെൽഫ് ലവിലൂടെ നമ്മളെ തന്നെ സ്വയം സ്നേഹിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ടൈമിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഒരു സൂപ്പറായ സോങ്ങിൽ പോയിട്ട് തിരിച്ചു വരാം. ഹിറ്റ്ലർ എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ ചിത്ര.

ഒന്നാമത്തേത് ഫീലിംഗ്സ്. ഈ ഫീലിംഗ്സ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഇന്നലെയോ അല്ലെങ്കിൽ ഇപ്പോഴോ കുറച്ചു മുമ്പിലോ നമുക്ക് എന്തായിരുന്നോ ഫീലിംഗ്സ്, എന്തായിരുന്നോ എമോഷൻസ്, അതായിരിക്കണം എന്നില്ല. ഇപ്പോ ഈ നിമിഷം നമുക്കൊരു കാര്യം വിഷമം തോന്നുന്നു എങ്കിൽ അതിന്റെ ആഴവും കാരണങ്ങളും സ്വയം ഐഡന്റിഫൈ ചെയ്യുക. ജീവിതമാകുമ്പോ പ്രശ്നങ്ങളൊക്കെ വരും, സ്വാഭാവികമാണ്. ഇറ്റ്സ് ഓക്കെ. സന്തോഷമായാലും സങ്കടമായാലും ഒന്നും പെർമനന്റ് അല്ല എന്ന് മനസ്സിലാക്കണം. നത്തിങ് ഈസ് കോൺസ്റ്റന്റ്. സോ സ്വയം നിങ്ങളെ തന്നെ ആശ്വസിപ്പിക്കാൻ ഇറ്റ്സ് ഓക്കെ, ദെൻ ഇറ്റ് ഈസ് നോട്ട് ഓക്കെ എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് ആൻഡ് മൂവ് ഓൺ. അടുത്തതായി ഒരു അടിപൊളി ഗാനം കേൾക്കാം. ഒപ്പം എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ.

പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് മറ്റുള്ളവരെ ആശ്രദിക്കുന്ന മുമ്പ് ഒരു സെക്കൻഡ് നമ്മളുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് പലപ്പോഴും അതിന് ഉത്തരമുണ്ടാവും. കൂടുതൽ പേരും തനിക്ക് ഇല്ലാത്ത പെർഫെക്ഷൻസ് തേടി പോകുന്നവരാണ്. 100% പെർഫെക്റ്റ് ആയ ഒരു ആളും ഈ ലോകത്ത് ഇല്ല. പക്ഷെ എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ യൂണിക്കാണ് എന്ന് മനസ്സിലാക്കണം. അടുത്തതായി ഒരു പാട്ട് കേൾക്കണ്ടേ? മീശ മാധവൻ ചിത്രത്തിന് വേണ്ടി KJ യേശുദാസ് സുജാത.

ചില തോൽവികൾ അല്ലെങ്കിൽ ചില മാനസിക പ്രശ്നങ്ങൾ നമുക്ക് നമ്മളെ മാനസികമായിട്ട് വല്ലാണ്ട് താഴോട്ട് വലിച്ചിടും. ചിലതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല എന്ന് സ്വയം തിരിച്ചറിയുക. എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പ്രതികരിക്കണം എന്ന് പോലും അറിയാതെ നിൽക്കുന്ന സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടാവാം. സക്സസ് ഉണ്ടാവും, ഫെയിലിയർ ഉണ്ടാവും, എല്ലാം നമ്മുടെ ഒപ്പം ജേണി. ഇതൊരു ട്രാവലാണ്, നമ്മുടെ ഒരു ജേണിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. ഇവിടെ ഈ തോൽവികളും നമ്മളുടെ സക്സസിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് എനിക്ക് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത്, എവിടെയാണ് എന്റെ പൊട്ടൻഷ്യൽ എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്തതായി വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ്. അഭിമന്യു ചിത്രത്തിന് വേണ്ടി KS ചിത്ര.

പേഴ്സണൽ ലൈഫിൽ പ്രശ്നങ്ങളും ഫീലിങ്സിലും ഒക്കെ തുറന്നു പറയാനായിട്ട് നമുക്കായിട്ട് ഒരു ക്ലോസ് സർക്കിൾ തിരഞ്ഞെടുക്കണം. നമ്മൾ ഈ ബാങ്ക് അക്കൗണ്ട് സെക്യൂർ ചെയ്ത് വെക്കുന്നതിനേക്കാൾ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ നമുക്ക് തുറന്നു പറയാൻ. ഇല്ലെങ്കിൽ നമുക്കൊരു വിഷമം വരുമ്പോൾ, നമുക്കൊരു തോൽവി ഉണ്ടാകുമ്പോൾ, നമ്മൾ താഴ്ന്നു പോയി, ഡൗൺ ആയി പോയി എന്ന് തോന്നുമ്പോൾ നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരിടം, അല്ലെങ്കിൽ തുറന്നു പറയാൻ പറ്റുന്ന ഒരു സർക്കിൾ പ്രത്യേകിച്ച് അവരെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കണം. കാരണം അത്രയും ചിന്തിച്ചെടുക്കുന്ന ഒരു ക്ലോസ്ഡ് സർക്കിളായി ഇരിക്കണം അത്. എന്റെ സൂര്യപുത്രിക്കായി കെ എസ് ചിത്ര.

0: ജീവിതത്തിൽ എല്ലാത്തിലും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. നമ്മൾ പോലും എത്ര നാൾ ജീവിച്ചിരിക്കും എന്നുള്ള ഒരു ഉറപ്പല്ല. പിന്നെ എന്തിനാണ് വിട്ടുകളയേണ്ട ചിലതിനെ എന്ന് നേക്കുമായി പിടിച്ചു നിൽക്കുന്നത്? ലെറ്റ് ഗോ ഓഫ് ചില ആട്കളെ, ലെറ്റ് ഗോ ഓഫ് പീപ്പിൾ. നമ്മളുടെ ചില ഹാപ്പിനെസ് ആവാം, ചില ശീലങ്ങളാവാം, നമുക്ക് ചിലപ്പോ ചിലതിനോടൊപ്പമുള്ള അഡിക്ഷൻസ് ആവാം. എന്ത് തന്നെ ആണെങ്കിലും നമ്മളുടെ ഗ്രോത്തിനെ സഹായിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനെ ലെറ്റ് ഗോ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തണം, നമ്മളെ കൊണ്ട് സാധിക്കണം, ആവശ്യമില്ലാത്തതിനെ വിട്ടേക്ക്. സ്വയം ആഗ്രഹങ്ങൾ നിറവേറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കണം. എന്താണ് എനിക്ക് വേണ്ടത്? ഏതിലാണ് എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാകുന്നത്? എവിടെയാണ് എനിക്ക് ഞാനായിട്ട് ഇരിക്കാൻ പറ്റുന്നത് എന്ന് തിരിച്ചറിയുക. സ്വയം സ്നേഹിക്കുക എന്നതിന്റെ അർത്ഥം സെൽഫിഷ് ആവുക എന്നല്ല. എപ്പോഴും സ്വന്തം കാര്യം മാത്രം നോക്കി നടന്നാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോവും. ഇതെല്ലാം മനസ്സിലാക്കി നമ്മളെ കൂടുതൽ സ്നേഹിക്കാൻ, സെൽഫിഷ് അല്ലാതെ സെൽഫ് ലവ് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. നന്ദി, നമസ്കാരം. കുമ്മറി എഫ്എം 101-ൽ ഇത്രയും സമയം ഗാനകേരളയാണ് കേട്ടുകൊണ്ടിരുന്നത്. സന്തോഷമായിട്ട് ഈ ഒരു വീക്കെൻഡ് ആവട്ടെ എന്ന ആശംസകളോട് നിങ്ങളുടെ സ്വന്തം ബൃന്ദാജി, നിർമ്മാതാവ് എസ് നവരത്ന. താങ്ക് യു ഓൾ. നമുക്ക് ഇനി അടുത്ത സാറ്റർഡേ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.
1: நாகர்கோவில் ஜிஆர் பர்னிச்சரில் அதிரடி ஆடித்திருவிழா. உங்கள் வீட்டில் உள்ள பழைய சோஃபா மெத்தைக்கு எக்ஸ்சேஞ்ச் ஆஃபர் மற்றும் இஎம்ஐ வசதி. ஜிஆர் பர்னிச்சர், வடசேரி, நாகர்கோவில்.
2: இப்ப நம்ம சிபா நர்சிங் காலேஜ்ல பிஎஸ்சி நர்சிங் அண்ட் ஜிஎன்எம் கான அட்மிஷன் நடக்குது.
3: சொந்த மருத்துவமனையிலேயே நேரடி பயிற்சியும் தராங்க.
2: சிபா நர்சிங் காலேஜ், குரூப் ஆஃப் சிபா ஹாஸ்பிடல்ஸ், திருநெல்வேலி. கால் 7520-12356.
4: குமரி பம்பளை நூற்றுக்கொன்றில் ஆரம்பமாக போகிறது உங்கள் நேரம். ஆம் நேர்களே, 10 மணிக்கான செய்தி சுருக்கத்தை தொடர்ந்து நம் குமரி பம்பளை நூற்றுக்கொன்றிலிருந்து வளம் வர காத்திருக்கிறது சவாலே சமாளி கேம் ஷோ. நேரலையில் கலந்து கொள்ள நீங்கள் அழைக்கலாம் 0462 அப்படிங்கிற கோல் நம்பரை பயன்படுத்தி 2602-240 என்ற நிலோ, 2907-722 என்ற நிலோ நீங்கள் அழைக்கலாம், அல்லது 8903-25-7039 என்ற நிலம் நீங்கள் அழைக்கலாம். தொடர்வது செய்தி சுருக்கம் சென்னை அஞ்சல்.